सुन रहे हैं रेडियो ऑलिव 106.3 FM जियो बिंदास ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൾട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൾട്രയാൻ ഷാരാ

0: आप सुन रहे हैं कतर का नंबर वन रेडियो स्टेशन रेडियो ओलिव 106.3 FM. ഫിറ്റ്നസ് ലോകത്തെ ഏഴാമത്തെ അത്ഭുതം ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ അൽട്രയാനിൽ നിങ്ങൾ കൈ തുറന്നിരിക്കുന്നു. ടോപ്പ് കോച്ചുകൾ നൽകുന്ന ട്രെയിനിംഗ്, ലേറ്റസ്റ്റ് ട്രെയിനിംഗ് ടെക്നിക്സ് എന്നിവയിലൂടെയെല്ലാം നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഉറപ്പാക്കുന്നു. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽട്രയാൻ ഷാറാ ഷാഫി.
1: ഒലിവ് മ്യൂസിക് മാരത്തോൺ ഒരു ഘണ്ടാ നോൺ സ്റ്റോപ്പ് ബാക്ക് ടു ബാക്ക് ഗാനെ.